ആയത്തക്കും എമീഹക്കം ഹന്താം കൊദ്ദവും എ ആയത്തക്ക ഫുറഗസ്ദി എംബുരിഗനെ അതി ഏന ഇസ്കുള അമൽ തങ് ഹന്താൻ നെത്തു മീഹായവ്രെ അനിയാ വിരുക്കം പൊടി ഫഹെ ഖാ കൊഹ്യെ ഹമകഷവറും തിമൻ റസ്കലാങ്ക എവരെണ്ണ എ ഖുർആൻ വിഷ്ണുമ ഹുറസള ഹുറസ്തക്കെ എവരെങ്കെ ഹിത്തവുകാ ലെവ്വീമെ അതി എവരെങ്കെ കംഫെത്തവുകാ ബീരു കമെ ലെവ്വീമെ അതി കലേഗഫാനു എവരെണ്ണ തെതുമക ഗുവാ ലവ്വാഫിനമ ഫഹെ ഏറും എഗ്ഗുതുക വിസ് എവരെൻ തെതുമകു ലിബിയൻ നുഗന്നാനിതേ.

0: അംഗാദി ഉംഗന്നാദി മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

അതിഥിമാൻ റസ്കലാങ്കെ ഫർബദത്ത ലുഹലവ്വ ഫുണ്ടു ഫുണ്ടു കൊല്ലവ്വ ദുവസ് ഹന്ദുമക്കുറാശെ എദ്വഹും ബിങ്കണു ഹമഹമവെ ഫാളു വെകിം വാതീതി ബാദകേനുവെ അതി ഏവരും മഹ്ഷറ ഫണുവാഹു ഷീമെ ഫഹെ ഏകി തിരയിൻ ഹമ എകക്വെസ് ദൂനു കുറവ്വാഹു ഷീമെ.

0: ദേഗൻ തോണി തിവേന അച്ചേ കേണ്ടോ
1: ഖബറു കടി
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. മീ ദിവ രാജ്യ കാട്ടുക ഖബറുകടി പ്രോഗ്രാം. മിരേഗെ ഖബറുകടി പ്രോഗ്രാം ആക്ടിവേ ഫുനാമി പദ്ധ കുറണി ആൾക്കൊണ്ട് റൊക്കയ വാഫിര. മിരേഗെ പ്രോഗ്രാം കാൾക്കൊണ്ട് മെ ബലാല മുഹിമ്മു ഖബർട്ടോഗ് സുരക്ഷിതോഗ് തെരേഗ ഫായത്തു വ്യവഹാരക്ക് ബജറ്റുകെ ഖറദ് ഫസ് ബില്യൺ റുഫിയ ദക്കമ മാലിക്കങ്കമ സർക്കാരുകെ കുംഫണി തക്ക ബെവുസാരായ ഹാമ കുറവും ദക്കണുകെ ഹത്തറ അത്തളു വാഗമകും ഗുളാലുംഗെ കാമിയാബിയ ബല ഉത്തരുകെ തിങ് അത്തളു വാഗമകും ഗുളാലുംഗെ അമലി മസക്കെ ഫഷാ ഫാക്കമ അലിൻഡേവേഷൻഗെ മാനേജിംഗ് ഡയറക്ടർ വിതാളവും ഹിമബിസ് പോസിറ്റീവ് മീഹുങ്ക അതതു എഗാരെ അറാഫാക്കമ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഏജൻസി എച്ച് പി എം വിതാളവും ലുബ്നാന ദെക്കൊള യഹൂദിൻ ഹിംഗ ഹമലാത്ത വർഗത കുർമ ഗുളികെ അമേരിക്ക റൈസ് നതന്യാഹു ഗുളുവ കോഫ ഇസ്കുരവും ആദിവസ് ഇത്ര ഖബർത്താ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മെ ഗാതുക

0: അസ്സലാമു അലൈക്കും എം എ ഹുന്തരേണ വരപ്പാച്ചവരെ അതി ഉഫാവരി വകുത്തു കൊളക്കങ്ങതെമോ ഹിത്തവുകെ മാമലാമെന്ന് മിയതുക പ്രോഗ്രാം ആക്കോ മീ ബദ്ദൽ കൊല്ലി അൽഗണേഷത്തിനസേം മിയതുക പ്രോഗ്രാമുക ദരിൻ തർബിയത് കുറുമുക വിസ്ന അതി സമാൽക്കന്നെ ജയ മുഹിമു കമകാകുലേകത്തും വാഹക തക്കാലാണ് ദരിൻ തർബിയത് കുറുമുക എം എ പോടു സിമ്മായ നകുമുന്ത എപ്പയക്കി മാമ ഫാ നോത ബെലിനിവരിൻ ബെലിനിവരിൻ മി മസക്ക കുറിക്കമുക വി എസ് മുജ്തമോഗെ ഹുരിയ ഫരാത്തക്കും അതി ആയിലാകെ ഗിനപ്പയക്ക് എഹിതെരുക്കമ എപ്പാർലോങ് എപ്പ ദരിൻ തർബിയത് കുറുമുക ദേജെ മിയതുക പ്രോഗ്രാമുക അകുമെ വാഹകത കാലമൊമ്മിയുടനി കൊതിന്ന രംഗള കൊയ് പുണതീകെ അഹ്ലാകെ സിഫത ദസ്കൊത്തിനുമ മസൽത ഹല്ലു കുറാനെ കൊയ് മി കങ്കമ ഗുളകത്തും അകുമെ മിയതുക പ്രോഗ്രാമുക വാഹകത കാലമുദാണി എമ്മ കൂട കൂട വകുത്തു കൊള്ളക്ക ഫോ പ്രോഗ്രാം തൽക്കൊള്ളാണ്
1: ഹിത്തകുക മാമിലാമിലി